0: ഫൈൻ ആരോ കണ്ടു.
1: നോദിയേക്ക് മെഗാഹെർട്സ് ദിവേഹ്, അബദുസ് എം മെഗാഹെർട്സ്.

0: ദിവഹി എഫ് എം ദിവഹി നാഗ്
1: മോദി ഹേ കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം അബദ്വസ് എം മെഗാതുക.
2: ലവയെ കഫ്വഹോ ലവയെ

ഹുർമത്ത് തിരുവെങ്കിലും കഅബത്തുല്ലാഹി ഗിഫ്റ്റായി ഹുർമത്ത് തിരു മസ്ർതകായി ഹറം ഫ്ലൻ ഹദിയ കുർമിക ഗുതും ഖതില തകിച്ചായി ഹറം ഫ്ലട്ടക ഫാഹഗക ഗിലഫതി അളവാഫാവാ തകിതി അല്ലാഹു ലവ്വാഫാവാനി മീസകുംഗെ ദിരുണു അമാങ്കും ഖായിം കുറാ തകിതി കംഗെ ഈ ഹമകശ്വരും ഉടുതകുഗാ വാഹാ കമകായി ബിമുഗാ വാഹാ കമെ അല്ലാഹു ദിനവൊടുകും വാ കമായി ഹമകശ്വരും അല്ലാഹു കൊമ്മെ കമെ മുള ദിനവൊടുകും വാ റസ്കലായിക്കം ദിബാമീഹും ദിനഗതുമറ്റകെ.

ഹമകഷവറും അല്ലാഹി ഉഖൂബ ഗദഫദ വഗം വറസ്കലായ കമായി ഹമകഷവറും അല്ലാഹി ഗിന ഗിന ഇൻഫാഫ ഫുസ്സവ റഹീം വന്ത റസ്കലായ കന്തി ബാമീഹും ദന്നാഷേ.

ദെങ് എദമീഹും ഫാഫവരു വിജ്ജകമ ഫെനിജ്ജനമ എദമീഹുങ്ക മഖാമുക എഹെൻ ദമീഹും ഖായിം വാനിയെ എയ് എബയക വസയ്യ ഹഖു വെഗിം വി മീഹുങ്ക തെരേ മറുവി മീഹാ എമ്മെ ഗാ ദമീഹക്ക് ദെങ് എദമീഹും അള്ളാഹു ഗന്ധി ഹുവാ ഖുറാനിയെ ഹമ കശ്വറും തിമമ്മെങ്ക ഹെക്കി ബസ് എദമീഹുങ്ക ഹെക്കി ബഹ വുര തെതുഖം ബൊടു കമശായി തിമമ്മെങ് ഹദ്ദു ഫഹൻ അളാനു ദാ കമശെ എഹെങ് എക്കം കൊഫിനമ ഹമ കശ്വറും തിമമ്മെം വാഹുഷി അണിയാവിരിങ്ക തെരന്നേ.

0: guest RJ. കുരുമതിൻ്റെ ഗസ്റ്റ് ആർ ജെ മിരേഗ പ്രോഗ്രാം ആക്കിയ സദ്ദാം
1: അതിയാളുണ ജോസഫ് കുരിയമ്പിതൻ എന്ന സദ്ദാം വറ തഫാത് ലവേ ഇവിഗെ മിതിയക്കും മേക്ക സൗണം ഹീവി അമ്മ വാഹക്കെ ഫഷാകെ നിവിഗെ ദിയങ്ങമ്മ ഏകോ ത സ്റ്റോറി അവിടെ
0: വാഹക്കെ ലവേക്കും